നമൂനായ് വാഖം കശവരെ അവ്വാഹായ് ആഹൃദ്വസ് ദേഖം ഗാ വി മീഹ കശ അതി ഫുരഗസ്ദി എംബുരി ഗന്ന മീഹാ ധന്നാശ ഫഹെ ഹമ കശവരും അവ്വാഹി ഫുദി ഒടികം വാ ഹംദു ലിബി ഒടികം വാ റസ്കലാംഗേ.

0: ഷാമിയാണ്.
1: അസ്സലാമു അലൈക്കും. നുവദി ഹേക്കെ മെഗാഹെർട്സ് ദിവെ എഫ് എം കെഹുൻ തെരിന വരം ഉഫാവെരി വകുത് കൊളക്കങ് എദമു ഷാവിയനി മീരേഗെ ഷോ യാക്കിഗ മീ ബദൽ കൊല്ലി അൽഗുൻ ഫാത്മത് സമ മീരേഗെ മീ ഷോ വസ് നുഗടി തിരി ഹാഹമ കുരിയ ദാനെ ഷാവിയനി മീ ഷോ മീ കുരിയ ഗെന്ദനി ഹഫ്താ ബന്ദു നുവത ഹുകുർ ഹൊനി മീ ദെരെ അഗടി തിരി ഹൊ നുഗടി തിരി ഹാഹമ ഷോഗ ബാവിർ വം ബേനു വഫരാതകു മെസ്സേജ് കുരുമു ഗെന്ദാനി പി എസ് എം എ ആ മെദുവരി കോ ടി എഫ് എം 91 മീ പേജ ಮಿರೇಗೆ ಮೀ ಶೋವಸ್ ನುವಗ ತಿರಿಯ ಹಮೆ ಕುರಿಯ ದಾಯರು ಶೋ ಫಶಾಣಿ ಹಮ ಹಿಗ್ಯಾಮ್ ರೀತಿ ಲವೇಕು.

0: മൈൻഗാർഡ് ദിവഹി എഫ് എം. ദിവഹി എഫ് എം ദിവഹി നായകോ.
1: Nur die Ecke Megahertz, die wir hier finden.

0: രംഗോളി വെച്ച് ലോ ലുലക്കണ്ണിഞ്ചെന്നാതേ മിതവാ വരുണേങ്കേ ഹാന്താ
1: ഹാന്താ.

0: ഇബൈഗ്യമച്ച അള്ളാഹു കോഫ ലവ്വ ഫാവ ബയക തിയബാമീഹും എക്വിർവെ നൂളേഷ് ഹമ കഷവറും ഏവരം വണി ആഹ്റതാമെതു മായൂസ് വെകന്നെ ഖവ്വളുകെ അഹുൽവരി നാമെതു കാഫിറും മായൂസ് വി ഫതന്നെ.
1: ദിവഹ്യഫം ദിവഹിന്നായകു നുമതിയ എകെ മെഗഹേർട്സ്
2: അലിനൂർ